ഈ വർഷം സ്പ്രിംഗ് മാർച്ച് 20 ഒഫീഷ്യലി തുടങ്ങിയെങ്കിലും നമ്മൾ ശരിക്കും വെളിയിലോട്ട് ഇറങ്ങിയത് ഈ ആഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം ഇന്ന് ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 26 ഡിഗ്രി സെൽഷ്യസ് വരെ പോയി. അതായത് ഒരു പെർഫെക്റ്റ് ടൈം ഫോർ ഔട്ട്ഡോർ ഗെറ്റ് ടുഗദർ അല്ലേ. സോ അതുപോലെ ഈ സമയത്ത് തലപൊക്കുന്ന വേറൊരാളാണ് ഡക്ക് ക്ലീനിങ് സ്പാം കോൾസ്. സോ ഈ സ്പാം കോൾസ് കുറേ വെറൈറ്റി കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുമെങ്കിലും ഈ വർഷം ഫുള്ള് നമുക്ക് ലഭിക്കുന്ന സ്പാം കോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് ആമസോൺ പർച്ചേസ് ആവാം, അല്ലെങ്കിൽ CRA റിലേറ്റഡ് സിൻ അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ കാനഡ പോസ്റ്റിൽ നമ്മുടെ എന്തെങ്കിലും പാക്കേജ് വന്നിട്ടുണ്ടെന്നാവാം. പക്ഷേ സമ്മർ ആവുമ്പോൾ വരുന്ന ഒരു പ്രതിഭാസമാണ് ഡക്ക് ക്ലീനിങ് സ്പാം കോൾസ്. ഈ സ്പാം കോൾസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കഥ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് 2011 UKയിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ലീ ബെൽമോണ്ട് എന്ന് പറയുന്ന ഒരാൾ, ഒരു കക്ഷിയും, അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് സോളാർ പാനൽ സെയിൽസ് കോൾ ലഭിക്കുന്നുണ്ട്. കാരണം ഈ 2011-2012 ആ സമയത്താണ് കൂടുതൽ നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് പോയതും. ആ സമയത്ത് UKയിൽ ഒരുപാട് ടെലിമാർക്കറ്റിംഗ് കോൾസ് ഈ സോളാർ പാനൽസിന് റിലേറ്റഡ് സംഭവിക്കുന്നുണ്ടായിരുന്നു. സോ ഈ കക്ഷിക്കും ഒരുപാട് കോൾസ്, അതായത് ചില ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ കോൾസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സോ ആദ്യം ഈ ടെലിമാർക്കറ്റിംഗ് കമ്പനീസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം പുള്ളി ഒന്ന് റിസർച്ച് ചെയ്യുകയുണ്ടായി. പിന്നെ അദ്ദേഹം ഒരു പുതിയ ടെലിഫോൺ നമ്പർ എടുത്തു, അതും ആ ടെലിഫോൺ നമ്പർ ഒരു പ്രീമിയം നമ്പറായിട്ട് അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. പിന്നെ ഈ നമ്മൾ എവിടെ പോയാലും, സോ ഗ്രോസറി മേടിക്കാനോ എവിടെ പോയാലും നമുക്കൊരു ക്വസ്റ്റ്യനെയറോ അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ അവിടെ എല്ലാം പുള്ളി ഈ പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതായത് ബാങ്കിങ്ങിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്യാസ് പ്രൊവൈഡേഴ്സാണെങ്കിലും ഏതെങ്കിലും ഒരു സർവേ ക്വസ്റ്റ്യനെയർ എന്താണെങ്കിലും പുള്ളി ഈ പുതിയ പ്രീമിയം നമ്പർ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. പിന്നെ ഈ വിളിക്കുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന കോൾസ് എല്ലാം ഈ പ്രീമിയം നമ്പേഴ്സിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇങ്ങനെ ഒരു പ്രീമിയം നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ വിളിക്കുന്ന ഏത് കോളും ഒരു മിനിറ്റിന് ഒരു 12 സെൻസ് വെച്ച് ഈ ടെലിമാർക്കറ്റിംഗ് കമ്പനി അദ്ദേഹത്തിന് പേ ചെയ്യേണ്ടി വന്നു. സോ ഈ സംഗതി ടെലിമാർക്കറ്റിംഗ് കമ്പനീസ് എല്ലാം അവർ മനസ്സിലാക്കിയപ്പോഴത്തേക്കും കക്ഷി ഒരു ഓൾമോസ്റ്റ് $400-$450 സമ്പാദിച്ചിരുന്നു. വളരെ ഒരു നല്ല ഐഡിയ ആണ്. പക്ഷേ നമ്മൾ ഇവിടെ കാനഡയിൽ അങ്ങനത്തെ ഐഡിയ ഒന്നും തൽക്കാലം വർക്കൗട്ട് ആവില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇൻ കേസ് നിങ്ങൾക്ക് ഈ വരുന്ന സ്പാം കോൾസ് അല്ലെങ്കിൽ ടെലിമാർക്കറ്റിംഗ് കോൾസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് നിങ്ങളെ ഒരുപാട് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഡു നോട്ട് കോൾ ലിസ്റ്റിൽ റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ CRTC പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനെ മാർക്കറ്റിംഗ് കോൾസും കാര്യങ്ങളും ഒന്നും ലഭിക്കേണ്ടതാണ്. സോ കമ്മിങ് ബാക്ക്, നമ്മളുടെ പാട്ടുകളുടെ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ, ഒരു ഇന്ന് ഈ ആഴ്ച ഒരു ലോങ് വീക്കെൻഡ് ആണ്, അപ്പോഴൊരു ലോങ് ഡ്രൈവോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മോഡിലേക്ക്, സോ എനിക്കൊരു പേഴ്സണലി പോകുമ്പോൾ ഒരു ഒറിജിനൽ വേർഷൻ ഓഫ് സോങ്ങിനെക്കാട്ടി കേൾക്കാൻ കൂടുതൽ ഇഷ്ടം ഒരു കവർ വേർഷൻ ഓഫ് അതിൻ്റെ തന്നെ ഒരു കവർ വേർഷൻ ആണ്. സോ അടിച്ചുപൊളി പാട്ട് മാത്രമല്ല, തന്നെ കൊണ്ട് ഇച്ചിരി മെലഡിയും കുറച്ച് സംഗതികളും പറ്റുമെന്ന് ഈ പാട്ടുകൊണ്ട് ഈ ഗായിക നമ്മൾ മലയാളികളെ കൊണ്ടെന്ന് പറയിപ്പിക്കുക തന്നെ ഉണ്ടായി.

0: പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടിൻ്റെ കവർ വേർഷൻ ആണ് നമ്മളിപ്പോൾ കേട്ടത്. അത് സിനിമയിൽ തന്നെ പാടിയ ഗായിക തന്നെയാണ് അതിൻ്റെ കവർ വേർഷൻ പാടിയത്, നമ്മളുടെ സ്വന്തം റിമി ടോമി. വാർത്തകളിലേക്ക് അല്ലെ വർത്തമാനങ്ങളിലേക്ക് സൺഡേ ക്ലബിൽ നമ്മൾ കടക്കുമ്പോൾ ഈ സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ആരെങ്കിലും വീട്ടിലേക്ക് വരിക, നമ്മളോട് നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിക്കുക, അതായത് വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ വയസ്സ്, അവരുടെ വരുമാനം, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതാണ് പെട്ടെന്ന് സെൻസസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും എൻ്റെയും മനസ്സിലേക്ക് വരുന്നത്. അതായത് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നതായിരുന്നു ഈ ഇലക്ഷൻ ഡ്യൂട്ടി, സെൻസസ് ഡ്യൂട്ടി, അങ്ങനെയെല്ലാം. സെൻസസ് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല 5 വർഷം കൂടുമ്പോഴാണോ 10 വർഷം കൂടുമ്പോഴാണോ, അപ്പോളിങ്ങനെ ഈ വീക്കെൻഡ്സിലാണ് ഈ സെൻസസിൻ്റെ ഡ്യൂട്ടി കിട്ടുന്നത്. അപ്പം പൊതുവേ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എന്നെ വീട്ടിലിരുത്താതെ എന്നെയും കൊണ്ടാണ് അമ്മ ഈ സെൻസസൊക്കെ ഇതിൻ്റെ ഡ്യൂട്ടിക്കൊക്കെ പോയിരുന്നത്. കാരണം വീട്ടിലിരുത്തുവാണെങ്കിൽ വീടൊരു പറമ്പ് ആയിരിക്കുമെന്ന് പുള്ളിക്കാരിക്ക് തോന്നിക്കാണും. കമ്മിങ് ബാക്ക്, നമ്മുടെ കാനഡയിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ സെൻസസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാനഡ പോസ്റ്റിൽ പോയി നിങ്ങളുടെ മെയിൽ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം പോയി നോക്കുക. കാരണം നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സിനെ മെൻഷൻ ചെയ്ത ചിലപ്പോൾ ഒരു ലെറ്റർ സെൻസസ് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒരു കോഡ്, ഇറ്റ്സ് വൺ ടൈം കോഡല്ല, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കാം ഇൻ കേസ് എന്തെങ്കിലും എറർ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഓരോ വ്യക്തിക്കും ഓരോ ടൈപ്പ്, ഓരോ സിംഗിൾ കോഡായിരിക്കും. സോ ആ കോഡ് വെച്ച് സെൻസസ് കാനഡ പോർട്ടലിൽ നിങ്ങൾ കയറുമ്പോഴത്തേനും അവിടെ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിയർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിൽ പോയി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻ കേസ് നിങ്ങൾ ആ സെൻസസിൻ്റെ ക്വസ്റ്റ്യനിയർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ നോക്കുക. May 12 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഇപ്പോഴും ആ ലിങ്ക് ആക്റ്റീവ് ആണ്. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ ഫെയിലിംഗ് ടു റെസ്പോണ്ട് ഓർ പ്രൊവൈഡിങ് റോങ് ഇൻഫർമേഷൻ, ആ ഈ രണ്ട് കാറ്റഗറിയിൽ ഒരു മാക്സിമം ഒരു $500 വരെ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പ്രകാരം നിങ്ങൾക്ക് പിഴ കിട്ടാവുന്നതാണ്. സോ ഇപ്പോൾ തന്നെ വേഗം പോയി, ഇൻ കേസ് നിങ്ങൾ സെൻസസ് ഫില്ല് ചെയ്തെങ്കിൽ ആ ഇൻഫർമേഷൻ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി ഫില്ല് ചെയ്യുക. അപ്പോൾ ആ ഫില്ല് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഒരു ആഡ് ബ്രേക്ക് കഴിഞ്ഞ് ഞാനും ഇവിടെ ഉണ്ടാവും.
1: മധുരഗീതം, ദ സൺഡേ ക്ലബ്, ഓൾ ദ ഹിറ്റ്സ്, ഓൾ ദ ഫീൽസ്, കീപ്പിംഗ് ഇറ്റ് ഫ്രഷ്.
2: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ
3: ഈസിയാണ്.
2: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. Over 2 million കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
3: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
2: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
3: So next time you send money from Canada, remember just one name,
2: Lemfi. Fast money, happy homes, Lemfi. Terms and conditions apply.
4: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെ പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
5: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
6: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങള് ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ ക്യാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയർ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ പുഞ്ചിരിക്കും.
7: With 20 years of legacy, Dr. Bobby Chandy's Can Smile Dental, Unit 2063033, Palston. Don't miss his saga. 905-949-5656. Dr. Bobby Chandy's Can Smile Dental.
8: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻ വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹനാപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 437-979-0213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
9: Men and Law Professional Corporation.
10: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
9: Barrister, Solicitor, Notary Public. Lata Menon, Real Estate.
10: Family Law,
9: Wills and Estates.
10: Civil Litigation,
9: Immigration Law.
10: Bylaw Matters,
9: Criminal Matter.
10: And Personal Injury.
9: Call 905-956-0747. Men and Law Professional Corporation.
11: ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ബജറ്റ് ഫ്രണ്ട്ലി കാർ വേണോ? ചാറ്റ്ഫോർഡ് കിയ പ്രസൻസ് പ്രീ ഓൺഡ് സേവിംഗ്സ് ഇവന്റ്. ലോ കിലോമീറ്റേഴ്സുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയ ക്വാളിറ്റി പ്രീ ഓൺ വെഹിക്കിൾസിന്റെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. 2019 ഹുണ്ടായി എലാൻഡ്ര $54 per week plus HST, zero down. 2019 RAM 1500 Classic, $68 per week, zero down. 2023 Kia Soul EX, $70 per week plus HST, zero down. 2023 Kia Ford LX, $72 per week. Certified pre-owned warranty up to 7 years or 140,000 kilometers. Credit issue, ഒരു പ്രശ്നമല്ല. Everyone is approved. Some conditions apply. Huge inventory, immediate delivery. Visit 863 Airy Street or StratfordKia.com.

നമ്മളെല്ലാവരും പൊതുവെ റോഡ് ട്രിപ്പ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോവുകയാണെങ്കിലോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഒന്നെങ്കിൽ ഒന്ന് ടിം ഹോർട്ടൻസ് ആവാം, അല്ലെങ്കിൽ സ്റ്റാർബക്സ് ആവാം, അല്ലെങ്കിൽ മക്ഡോണൽസ് ആവാം. അതിൻ്റെ ഡ്രൈവ് ത്രൂ ആണ് പൊതുവെ നമ്മളുടെ ഒരു ഫസ്റ്റ് സ്റ്റോപ്പ് അല്ലേ. സോ 2018 ഒരു ഫ്രാഞ്ചൈസ് ലീഗൽ ഡിസ്പ്യൂട്ട് കാരണം നിന്നു പോയിരുന്നു. And they are back to Canada. ഒരു ബ്രേക്കിന് ശേഷം ഡൺകിൻ ആൻഡ് ഡോണട്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ അവരുടെ ഒരു ഞാൻ കുറച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ അവരുടെ ഒരു ഫൺ ഫാക്ടർ എന്ന് വെച്ചാൽ 1948 ക്വിൻസിയിൽ തുടങ്ങിയ ഈ ഒരു ഫ്രാഞ്ചൈസ് സ്റ്റോർ അതിൻ്റെ ആദ്യത്തെ നെയിം എന്ന് വെച്ചാൽ ഓപ്പൺ കിറ്റിൽ നിന്നായിരുന്നു. ആൻഡ് ചേഞ്ച് ടു ഡൺകിൻ ആൻഡ് ഡോണട്സ് ഇൻ 1950. ആൻഡ് അവർ സ്റ്റാർട്ട് ചെയ്ത ക്വിൻസിയിലുള്ള ഫസ്റ്റ് സ്റ്റോർ ഒരു റെനോവേഷൻസും അല്ലെങ്കിൽ ഒരു മാറ്റങ്ങളും വരുത്താതെ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അവിടെ ഓൺലൈൻ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്റ്റിൽ ക്യാഷ് ആണ് അവർ പേയ്മെൻറ്റ് മെത്തേഡായിട്ട് വെക്കുന്നത്. ഒരു മാറ്റങ്ങൾ വരുത്താതെ ഇപ്പോഴും ഒരു മ്യൂസിയം പോലെ അവരെ കാത്തു സൂക്ഷിക്കുന്നതാണ് അവരുടെ ഫസ്റ്റ് സ്റ്റോർ. കാരണം ഈ ഡൺകിൻ ആൻഡ് ഡോണട്സ് ബാക്ക് ടു കാനഡ എന്നുള്ള ന്യൂസ് കണ്ടപ്പോൾ ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് വരാൻ കാരണം ഞാൻ ഇതുവരെ ഡൺകിൻ ആൻഡ് ഡോണട്സിൽ പോയിട്ടില്ല. 2018 കാനഡയിൽ അവരെ നിർത്തലാക്കുമ്പോൾ ഇവിടെ ഞാൻ കാനഡയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പൊതുവേ ടിംസും സ്റ്റാർബക്സ് മക്ഡോണൾഡ്സ് പോകുന്ന ഒരു കക്ഷിയായതുകൊണ്ട് പോവാത്തത് കൊണ്ട് അത് വരുമ്പോൾ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കൂടാതെ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നാളെ വിക്ടോറിയ ഡേ ആണ്. ഈ വർഷം മുതൽ, അതായത് 2026 മുതൽ വിക്ടോറിയ ഡേയുടെ ഒരു ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ റീറ്റെയിൽ സ്റ്റോഴ്സ് ഈ വർഷം മുതൽ വിക്ടോറിയ ഡേയിൽ ഓപ്പൺ ആയിരിക്കും. അതായത് എംപ്ലോയീസിന് യാതൊരു മാൻഡേറ്ററിയും ഇല്ല. നിങ്ങൾക്ക് ഇഫ് യു പ്രിഫർ ടു വർക്ക് ഓൺ ദാറ്റ് ഡേ യു ക്യാൻ വർക്ക്. കാരണം അതൊരു ലോങ് വീക്കെൻഡ് ആണ്, നിങ്ങൾ ട്രിപ്പ് പോകുന്നതോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പ്ലാനിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മാൻഡേറ്ററി ഇല്ലാതെ ഇഫ് യു പ്രിഫർ ടു വർക്ക് നിങ്ങൾക്കൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും. And they still have the right to take off, take leave on that particular day. So, ഒരു മാറ്റം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെ റീറ്റെയിൽ സ്റ്റോഴ്സ് ഓപ്പൺ ആയിരുന്നില്ല, പക്ഷേ ഈ വർഷം മുതൽ റീറ്റെയിൽ സ്റ്റോഴ്സ് ഓപ്പൺ ആണ്. കുറച്ചേറെ ഇൻഫർമേഷൻ ആയല്ലേ. ഇനിയുമുണ്ട് കുറേ ടിപ്സും ട്രിക്സും വാർത്തകളും വിശേഷങ്ങളും എല്ലാം. എവിടെയും പോകുന്നില്ല, ഒരു പാട്ടിന് ശേഷം.

0: ടോവിനോയും കൈതുലോഹാറും അഭിനയിച്ച പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ആൻഡ് അതിൻ്റെ മ്യൂസിക് നിർവഹിച്ചത് ജേക്സ് ബിജോയാണ്. സോ പാട്ടുകളൊക്കെ നമ്മൾ മാറ്റിവെച്ച് കുറച്ച് വാർത്തകളിലേക്കും ടിപ്സിലേക്കും നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സെൽഫോൺ പ്രൊവൈഡേഴ്സ്, അത് മൊബിലിറ്റി പ്രൊവൈഡേഴ്സ് ആവാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സർവീസ്, ഇൻ്റർനെറ്റ്, ലാൻഡ് ഫോൺ ഇപ്പോൾ പൊതുവേ ആരും ഉപയോഗിക്കുന്നില്ല അല്ലേ, അല്ലെങ്കിൽ ടി വി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു റെസിഡൻഷ്യൽ സർവീസ് നമ്മൾ പൊതുവേ നമ്മളെപ്പോഴും മാറ്റാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുമ്പോൾ കുറച്ച് സർപ്രൈസ് ആയിട്ട് നമ്മളുടെ അടുത്ത മാസത്തെ ബില്ല് നോക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ആക്ടിവേഷൻ ഫീ, അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഫീ, ടെർമിനേഷൻ ഫീ, അങ്ങനെ പല ടെർമിനോളജീസിലും നമുക്ക് സർപ്രൈസ് തരുന്ന കുറേ പൈസ ചെലവുകൾ ബില്ലുകളിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ പുതിയ സി ആർ ടി സി റൂള് പ്രകാരം ഇനി അങ്ങോട്ട് നമ്മൾ മൊബിലിറ്റി സർവീസ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സർവീസ് മാറ്റുമ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ കണക്ഷൻ ഫീയോ അല്ലെങ്കിൽ ഒരു ആക്ടിവേഷൻ ഫീ, ക്യാൻസലേഷൻ ഫീ, അങ്ങനെ ടെക് ഫീ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബേഴ്സിന് ഈ പ്രൊവൈഡേഴ്സ് ചാത്താൻ പാടില്ല എന്നൊരു റൂള് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ടെക് ഫീസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ടെക്നീഷ്യനെ റിക്വസ്റ്റ് ചെയ്ത് വന്ന് അവർ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിങ് ഒരാൾ വന്ന് ടെക്നീഷ്യൻ വന്ന് നമ്മളുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചാർജസ് ഈ പ്രൊവൈഡേഴ്സ് ചാർജ് ചെയ്യുവാണെങ്കിൽ വ്യക്തമായിട്ട് ഒരു കസ്റ്റമറുമായിട്ട് അവർ പറഞ്ഞ് കസ്റ്റമർ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഹിഡൻ ഫീ, സർപ്രൈസ് ചാർജസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് സി ആർ ടി സി അടുത്തുള്ള ഒരു റൂള് വരുത്തുകയുണ്ടായി. ഇതെന്ന് പറയുമ്പോഴത്തേന് ഇൻ കേസ് നിങ്ങളൊരു നിങ്ങളുടെ സെൽഫോൺ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളുടെ സെൽഫോൺ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേന് ഇൻ കേസ് ഫോണിൻ്റെ ടാപ്പ് ബാലൻസ് അല്ലെങ്കിൽ ഫൈനാൻസിങ് ബാലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. കാരണം പൊതുവേ നമുക്ക് കാനഡയിൽ 2 വർഷത്തെ സെല്ലുലാർ കോൺട്രാക്റ്റ് ആണല്ലോ ഏത് സർവീസ് പ്രൊവൈഡറുമായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു റിമൈനിങ് ഫൈനാൻസ് ബാലൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലാത്ത കുറേ ഇങ്ങനത്തെ സർപ്രൈസ് ചാർജസിന് മാത്രമേ ഈ നമ്മൾ ഇനിയും അങ്ങോട്ട് കൊടുക്കേ ലൈക്ക് പൈസ ചിലവാക്കേണ്ടതായിട്ടുള്ളൂ. സോ ഇനിയും ഇങ്ങനെ കുറേ യൂസ്ഫുൾ ടിപ്സും ഇൻഫർമേഷനും പിന്നെ കുറച്ച് നല്ല കുറേ നല്ല പാട്ടുകളും ഒരു ആഡ് ബ്രേക്കിന് ശേഷം. ആൻഡ് ദിസ് ഇസ് ആർ ജെ കാർത്തിക് ഇൻ മധുര ഗീതം സൺഡേ ക്ലബ്. കേൾക്കുംതോറും കൂടുതൽ മധുരം.
1: നല്ല ഒത്തന്റിക് രുചിയിലുള്ള ഫുഡ് കഴിക്കാൻ ഇടയ്ക്ക് ക്രേവിംഗ് തോന്നാറില്ലേ? അപ്പൊ തന്നെ ഓഷവേലെ പക ലോക്കൽ കിച്ചൺ ആൻഡ് ബാറിലേക്ക് പോന്നോളൂ. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കുസിൻസ്, തന്തൂരി, നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയും പുലാവും, പിന്നെ ദോശ, ചാട്ട്, അങ്ങനെ കഴിക്കാൻ കൊതി തോന്നുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. വീക്കെൻഡിൽ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ ഫ്രീ ചായ ഉണ്ട് കേട്ടോ. ഇനി 35 ആൾക്ക് വരെ ഒരു പാർട്ടി വേണേൽ അതിന് പറ്റിയ പ്രൈവറ്റ് പാർട്ടി സ്പേസും ഉണ്ട് വിത്ത് കാറ്ററിംഗ് സർവീസ്.
2: ഫൈൻഡ് ദം അറ്റ് 1050 സിംകോ സ്ട്രീറ്റ് നോർത്ത്, ഓഷവ. കോൾ 905-240-7796 or visit pakkalocal.ca. Pakka Local, truly local, truly delicious.
3: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
4: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
3: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഗന സ്റ്റിലറിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
5: നൂരഗന ജ്വൽ ഹോം, GTA's number 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽ അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 6479472864 or 6477022159.
6: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
7: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ.com.
6: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
8: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
9: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
8: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or visit www.rightgate.com.
9: Right Gate Orthotics, RITEGAIT. Every step with comfort.
10: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
11: ഓ റിയലി? എങ്ങനെ?
10: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. യു എസ്, യു കെ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
11: ബട്ട് വൈ ലെംഫൈ?
10: പറയാം. 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
11: മധുഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
10: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ എ മിനിമം ട്രാൻസ്ഫർ ഓഫ് $100. മാക്സിമം ക്യാഷ് ബാക്ക് അപ് ടു $50 ഓൺ സെൻഡിംഗ് $500.
11: സോ നെക്സ്റ്റ് ടൈം യു സെൻഡ് മണി ഫ്രം കാനഡ, റിമെമ്പർ ജസ്റ്റ് വൺ നെയിം,
10: ലെംഫൈ. ഫാസ്റ്റ് മണി, ഹാപ്പി ഹോംസ്, ലെംഫൈ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
12: ഫ്രം മൊമെന്റ്സ് ടു മെമ്മറീസ്, ഫ്രം മ്യൂസിക് ടു മാജിക്. This is not just entertainment. This is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishna Kumar, Job Kurian, and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradab, Jyotsna Radhakrishnan, Sachin Warrior, and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikudam Bridge live in Canada. A fusion of rhythm, culture, and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience. And now, in June 2026, get ready Canada, because Rousing Rhythm proudly presents Vinit Srinivasan live in Canada, an experience filled with nostalgia, emotion and unforgettable music. Premium venues, world-class production, iconic artists, and you at the heart of it all. Be a part of something bigger. Be a part of the music. Be a part of Rousing Rhythm.
13: Feel the weekend vibes. Madhura Geetham, the Sunday Club.
0: നമ്മൾ കുറച്ച് നാൾ കാത്തിരുന്ന ത്രില്ലർ ദൃശ്യം 3 ഈ ആഴ്ച റിലീസ് ചെയ്യുകയാണ്. ആദ്യത്തെ രണ്ട് പാട്ടും നമ്മൾ വരുൺ പ്രഭാകരൻ്റെ ബോഡി ലൊക്കേഷൻ വെച്ച് കുറേയേറെ ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലേ. ആൻഡ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഹൗ ദി ഡയറക്ടർ ജിത്തു ജോസഫ് യൂസസ് സ്റ്റോറി ടെലിംഗ് ആസ് എ ഡിവൈസ് വിത്തിൻ ദ മൂവി. സോ ഫസ്റ്റ് പാർട്ടിൽ ദൃശ്യം 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടി, നമ്മുടെ ലാലേട്ടൻ, എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ഗീത പ്രഭാകർ, നമ്മുടെ ആശ്ചര്യത്തെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, മനസ്സിലാക്കുന്നതും. സോ ഈ 4th ക്ലാസ്സുകാരൻ്റെ ബുദ്ധി മാത്രമല്ല ജോർജ് കുട്ടിക്കുള്ളത്, സോ അതിൽ കൂടുതൽ അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പാട്ടും. നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് ദൃശ്യം 2 വരുമ്പോൾ സായ് കുമാർ വന്ന ആ ബുക്കിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും ആശാശരത്തിനോടും പറയുന്ന സീൻസ്. സോ രണ്ടിലും ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയും സോ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ലീഗൽ രീതി ജോർജ് കുട്ടി ഉപയോഗിക്കുന്നുമുണ്ട്. സോ ആദ്യത്തെ പാട്ടിൽ നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ സോ ആ ഇൻവെസ്റ്റിഗേഷനും അതിലേക്ക് നമ്മളെ വഴിതിരിക്കുന്ന കാര്യങ്ങളും. സെക്കൻഡ് പാർട്ടിൽ കോർട്ടിൽ ജോർജ് കുട്ടി, നമ്മുടെ ലാലേട്ടൻ, തൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടതും എനിക്ക് പേഴ്സണലി ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും. സോ കമ്മിങ് ടു ദൃശ്യം 3, അതിൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിലൊരു ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, നമ്മളുടെ ജോർജ് കുട്ടിയെ വേട്ടയാടുന്ന ഒരു കക്ഷി. സോ വരുണിൻ്റെ ബോഡിയിൽ എന്തായാലും ഒരു ട്വിസ്റ്റ് നമുക്ക് ആദ്യത്തെ രണ്ട് പാട്ടിൽ കണ്ടപോലെ തേർഡ് പാർട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ദൃശ്യം 3 വരുമ്പോൾ ഐ പ്രഡിക്റ്റ് മിക്കവാറും ഒരു ആ ജേർണലിസ്റ്റും ജോർജ് കുട്ടിയും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമായിരിക്കും. എന്നിരുന്നാലും അതൊരു എക്സൈറ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഞാനതൊന്ന് അനലൈസ് ചെയ്തപ്പോൾ രണ്ടാം ഭാഗത്തിൽ കാണാത്ത നമ്മളുടെ ജോർജ് കുട്ടിയോട് പകയുള്ള ഒരാളുണ്ട്, സഹദേവൻ, നമ്മൾ പോലീസ് ഓഫീസർ സഹദേവൻ. അദ്ദേഹമാണോ മിക്കവാറും ആ ജേർണലിസ്റ്റിന് പിന്നിൽ ഉള്ളത് എന്നും എനിക്കൊരു സംശയമുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും കുറേ പ്രഡിക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ ദൃശ്യം 3 പറ്റി. സോ ഇങ്ങനെയുള്ള ഒരു നിങ്ങളുടെ പ്രഡിക്ഷൻസും അനലൈസിങ് സ്കിൽസും എല്ലാം ഒരു $200 ഗിഫ്റ്റായിട്ട് മാറ്റാനുള്ള ഒരു സംഗതിയായിട്ടാണ് മധുരഗീതം വന്നിരിക്കുന്നത്. യു ക്യാൻ റൈറ്റ് ദ പ്രൊഡക്ഷൻ സ്റ്റോറി ഓഫ് ദൃശ്യം 3 ആൻഡ് സബ്മിറ്റ് ബിഫോർ മേ 29 PM. കൂടുതൽ ഈ കോൺടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പ്ലീസ് ചെക്ക് മധുരഗീതം ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. അപ്പോൾ നിങ്ങളുടെ ഈ ചിന്താ ശകലങ്ങളെയും ആ ബ്രെയിൻ സെൽസിനെയെല്ലാം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഐ എം ഗോയിങ് ടു പ്ലേ എ സോങ് ഫ്രം ദ മൂവി ദൃശ്യം 1 നെക്സ്റ്റ് ഇൻ സൺഡേ ക്ലബ്.

ഏറ്റവും ജഡ്ജ്മെൻ്റലായി വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാണുന്ന ഒരു ജനതയാണ് നമ്മളല്ലേ. കാരണം നമ്മൾ മലയാളികളെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ജഡ്ജ്മെൻ്റലാണെന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ ഒരാളുടെ ഡ്രസ്സ് വെച്ച് ജാതി, മതം, അതായത് സ്വഭാവം, കുടുംബം, കുടുംബമഹിമ, സെക്ഷ്വാലിറ്റി, ജെൻഡർ, അങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യനിൽ കണ്ടെത്താവുന്ന എല്ലാ കാര്യങ്ങളും കണ്ടെത്തി അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കാലങ്ങൾ മാറി, തലമുറകൾ മാറി മുന്നോട്ടങ്ങനെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ തുടർന്നു പോകുന്ന കുറച്ച് വിഭാഗം നമ്മളുടെ ചുറ്റുമുണ്ട്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണെങ്കിലും പുരുഷന്മാരും ഇതിൽ നിന്ന് മോചിതരൊന്നുമല്ല. സോ കൂടുതൽ അധികം ജഡ്ജ് ചെയ്യാത്തത് പുരുഷന്മാരാണെന്ന് പറയുമ്പോൾ പുരുഷന്മാർ വരെ ഇതിൻ്റെ ജഡ്ജ്മെൻ്റലിൻ്റെ ലെവൽ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സോ അതിൽ ഞാൻ ചുമ്മാ ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ലുസാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളുടെ ഒരു മലയാളം സിനിമയ്ക്ക് ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായി. സോ ആ സിനിമയിലെ നായകൻ റോഷൻ ഒരു മോഡലാണ്, ഒരു ഡാൻസറാണ്. സോ അദ്ദേഹം ഒരു പിങ്ക് കളർ ഡ്രസ്സ് ധരിച്ചാണ് സോ ആ ഫിലിം ഫെസ്റ്റിവലിൽ വരികയുണ്ടായത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ തോന്നിയല്ലോ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ഓഫ് ഫാഷൻസ് അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ വളരെയധികം കുറവാണ്. ഒന്നെങ്കിൽ ഷർട്ടും പാൻറ്റും ഷർട്ടും മുണ്ടും അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. കാരണം ഞാൻ സ്ത്രീകളെ അപേക്ഷിച്ചിടത്തോളം പറയുകയാണ്, കാരണം ദ വെറൈറ്റി ഓഫ് ഫാഷൻ ഇൻ മെൻ ഇസ് കമ്പാരിറ്റീവ്ലി വെരി ലോ. സോ അപ്പം ആ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് അദ്ദേഹം ധരിച്ച ഡ്രസ്സും കൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ കമൻസ് നോക്കുകയാണെങ്കിൽ ഒരു 200-ൽ അധികം കമൻസ് അതിന് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഫുള്ള്, കാരണം സ്ത്രീകളും അടക്കം അദ്ദേഹത്തെ മോശക്കാരൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ, അദ്ദേഹത്തിൻ്റെ സെക്ഷ്വാലിറ്റിയെ, ജെൻഡർ, അതിനെയെല്ലാം ജഡ്ജ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ കമൻസ് ഇപ്പോഴും അതിൽ ആ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള കമൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എനിക്ക് പേഴ്സണലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു പേഴ്സണലി കൺഗ്രാജുലേറ്റ് റോഷൻ ഇതിൻ്റെ ഒരു ബോൾഡ് മൂവ്. കാരണം ഇത് എങ്ങനെ ഒരു സ്റ്റൈലിംഗ് ഐക്കണാവാമെന്ന് ഇങ്ങനെ കാണിക്കുന്ന കുറേ ചെറുപ്പക്കാർ, കുറേ ആണുങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ടല്ലോ. ഐ പേഴ്സണലി ഫീൽ പ്രൗഡ് അതൊരു മലയാളിയും കൂടെ ആവുന്നതിൽ. സോ ഇങ്ങനെയുള്ള കുറേ ചീവീടുകളുടെ കരച്ചിൽ കേൾക്കാതെ മുൻപോട്ട് പോവാൻ ആർക്കാണെങ്കിലും, നോ മാറ്റർ ഒരു ആണാണേലും പെണ്ണാണേലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ആർക്കാണെങ്കിലും ഫാഷൻ സ്റ്റൈലിങ്ങിലൂടെ മുമ്പോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ വസ്ത്രധാരണം, ഈ കോസ്റ്റ്യൂം, സ്റ്റൈലിംഗ്, ഡിസൈൻ, നമ്മളുടെ ഫിലിം, ഈ പാട്ടുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാമർ ക്വീനായിട്ട് അല്ലെങ്കിൽ ഗ്ലാമർ സ്റ്റൈൽ ഐക്കണായിട്ട് കാണിക്കുന്നത് സിനിമയിലെ നായികമാരെയാണ്. പക്ഷേ ഞാൻ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്ന സിനിമയിലെ പാട്ടിന് ഇതിലെ നായിക ഒരേ കളർ ഡ്രസ്സാണ് ഇതിൽ ഫുൾ സിനിമയിൽ ധരിച്ചിരിക്കുന്നത്. അത് പാട്ടിലാണെങ്കിലും സ്വന്തം കല്യാണത്തിനാണെങ്കിലും വീട്ടിലൂടെ നടക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവസാനം നായകൻ നായികയെ കൊല്ലുമ്പോഴാണെങ്കിലും.

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ് എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
2: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
3: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
4: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
5: മിസ്സസ് സാഗർ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ. സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ .com.
4: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗ ക്രൈസ്ലറിനൊപ്പം.
6: ഫാമിലിയും കൂട്ടുകാരുമായൊക്കെ ഒന്നിച്ചു കൂടുമ്പോ ഇഷ്ടമുള്ള ഭക്ഷണം കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഓഫ് മലയാളത്തിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യണം. ബർത്ത്ഡേ പാർട്ടികൾ, മാരേജ് ഫംഗ്ഷൻ, സ്പെഷ്യൽ ഒക്കേഷൻ ഗാദറിംഗ്സ്, എല്ലാത്തിനും ഭക്ഷണം ടേസ്റ്റ് ഓഫ് മലയാളത്തിൽ നിന്നും ഓർഡർ ചെയ്യാം. ഔട്ട്ഡോർ കേറ്ററിംഗ് കൂടാതെ കോർപ്പറേറ്റ് പാർട്ടികൾക്കുള്ള പ്രത്യേക മെനുവും അവർക്കുണ്ട്. രുചിയേറിയ പലഹാരങ്ങൾ, കറികൾ, പലതരം ബിരിയാണികൾ, എല്ലാറ്റിനും മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ടേസ്റ്റ് ഓഫ് മലയാളീസ്, 1325 എഗ്ലിൻടൺ അവന്യൂ ഈസ്റ്റ്, മിസ്സസാഗ, ഇൻസൈഡ് കോക്കനട്ട് ഗ്രൂവ് ഫുഡ്സ്.
7: അല്ല, പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ട്രാക്ക് ഫോർഡ് കിയ പ്രസൻസ് മെയ് മൊമെന്റം ഇവന്റ്. ഏറ്റവും പുതിയ മോഡൽ 2027 കിയ EV5 ഇപ്പോൾ ലോഞ്ച് ചെയ്തു. ഈ മാസം മുഴുവൻ EV6 അപ് ടു $10,300 സേവിംഗ്സ്. സെലക്ട് മോഡൽസിൽ 0% ഫൈനാൻസിംഗും അവൈലബിൾ ആണ്. 2026 പോർട്ടാജ് ജസ്റ്റ് 0.99%, കൂടാതെ 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ. നീറോ EV സ്റ്റാക്കബിൾ ബോണസ് $5,000 വരെ. 2026 EV9 1.99% മുതൽ സെലക്ട് മോഡൽസ്. ഹ്യൂജ് ഇൻവെന്ററി, ഇമ്മീഡിയറ്റ് ഡെലിവറി. ന്യൂ കിയ ആണ് ഒരു പേര് മാത്രം. സ്ട്രാറ്റ്ഫോർഡ് കിയ. വിസിറ്റ് 863 എറി സ്ട്രീറ്റ് ഓർ www.stratfordkia.com.
4: For the tunes you love and more, Madhura Geetham 101.3 FM.
8: നമ്മൾ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് കേൾക്കുന്ന ഒരു കാര്യമാണ് കാനഡയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം. അതെന്ത് വേണമെങ്കിലും ആവാം, ഒന്നെങ്കിൽ ERലെ വെയിറ്റ് ടൈം ആവാം, ഫിസിഷ്യൻ അപ്പോയിൻമെൻറ്റ്, നമ്മുടെ ഫാമിലി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള പാടാവാം, അങ്ങനെ എന്ത് കാര്യത്തിലും ഇച്ചിരി പ്രശ്നം നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം. പൊതുവേ ഇത് ഫ്രീ ആണെങ്കിൽ പോലും നമ്മുടെ ടാക്സ് ഡോളേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. ആ അനലൈസിലേക്ക്, അനലിറ്റിക്കൽ ഫാക്ടേഴ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ അപ്പോയിൻമെൻറ്റ്സ് കിട്ടാനും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് കുറേ ആഴ്ചകളോളം ഈ സ്കാനിങ്ങും അല്ലെങ്കിൽ MRI അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കുറച്ചേറെ വെയിറ്റ് ടൈമാണ് ഇപ്പോൾ പൊതുവെ ഉള്ളത്. സോ നമ്മുടെ ഈ കഴിഞ്ഞ 2024-25 കണക്കുകളുടെ പ്രകാരം 23,746 മരണങ്ങളാണ് ഈ ഹെൽത്ത് കെയർ വെയിറ്റ് ടൈം കൊണ്ട് മാത്രം, ആ ലിസ്റ്റിൽ ഉണ്ടായത് കൊണ്ട് മാത്രം ഉണ്ടായത്. സോ ഏറ്റവും കൂടുതൽ ഫാമിലി ഡോക്ടേഴ്സ് കംപ്ലയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പേപ്പർ വർക്ക് ഫോർ ഓഹിപ്പ് ബില്ലിംഗ്. അതിന് ഒരുപാട് സമയമെടുക്കുന്നു, അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രം ശരിയാകുന്നില്ല. പക്ഷേ ഈ 2026 ഏപ്രിലിൽ നടന്ന ഒരു ഫിസിഷ്യൻ സർവീസ് എഗ്രിമെൻറ്റ് പ്രകാരം ഈ ഫാമിലി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസിന് ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഓർ ദ ബില്ലിംഗ് വർക്ക് വാട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ്. സോ അത് കൂടാതെ നമ്മുടെ ഫാമിലി ഡോക്ടേഴ്സിനെ കിട്ടാൻ പ്രയാസമുള്ളൊരു കാലം കൂടിയാണ്. ഇൻ കേസ് നിങ്ങൾ ഹെൽത്ത് കെയർ കണക്റ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ നാളത്തെ വെയിറ്റ് ടൈമും കാര്യങ്ങളും ഉണ്ട്. ഈ ഫാമിലി ഡോക്ടേഴ്സിൽ മാത്രം നിങ്ങൾ പോകേണ്ട കാര്യമില്ല, ഒരു നേഴ്സ് പ്രാക്ടീഷണറിനെ ഹയർ ചെയ്താലും ഈ റെഫറൽസും അല്ലെങ്കിൽ കൺസൾട്ടേഷനും അതിൻ്റെ എന്ത് കാര്യത്തിനും ഈ ഫാമിലി ഡോക്ടേഴ്സിന് ഉള്ള അതേ പവർ തന്നെ ഒൻറ്റാരിയോയിൽ നേഴ്സ് പ്രാക്ടീഷണറും ഉണ്ട്. ഇങ്ങനെ കുറേ നിങ്ങൾക്ക് ആവശ്യമുള്ള വിശേഷങ്ങളും വാർത്തകളും എല്ലാമായിട്ട് ദിസ് ഇസ് RJ കാർത്തിക് ഇൻ മധുര ഗീതം സൺഡേ ക്ലബ്. ഒരു പാട്ടിന് ശേഷം വരുന്നതാണ് ആൻഡ് ദിസ് കേൾക്കും തോറും കൂടുതൽ മധുരം.

0: மேக்கிங் யுவர் சண்டேஸ் சூப்பர் ஸ்பெஷல் மதுரை கீதம் தி சண்டே கிளப்.
1: ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റായി. ഇന്ന് എനിക്ക് നിങ്ങളോട് വിട പറയാനുള്ള സമയം ഓൾമോസ്റ്റ് ആയി. ബട്ട് ഗ്രേറ്റ് മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് നെവർ സ്റ്റോപ്സ് ഹിയർ. മധുരഗീതം ഈസ് ഓൺ എയർ എവറി സാറ്റർഡേ മോർണിംഗ് ഡ്രൈവ് ഫ്രം 8:30 AM ടു 10:30 AM ആൻഡ് സൺഡേ വിത്ത് സൺഡേ ക്ലബ് ഫ്രം 8 PM ടു 9 PM. സോ അടുത്ത ശനിയാഴ്ച മോർണിംഗ് ഡ്രൈവിൽ RJ ലാലു വരുന്നവരെ ഒരു അടിപൊളി വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഷോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട്. ആൻഡ് ദി ലാസ്റ്റ് സോങ് ഈസ് ഫ്രം ദ മൂവി ലവ് ഇൻഷുറൻസ് കമ്പനി. പറഞ്ഞ പോലെ സൈനിങ് ഓഫ് ഫ്രം മധുര ഗീതം സൺഡേ ക്ലബ്. ദിസ് ഇസ് RJ കാർത്തിക്. കേൾക്കും തോറും കൂടുതൽ മധുരം.